പാത്രപാവൻ അഗമഹരായ ഹോത്മനീത് കോട് അപരാധു അമൃത നാം ജപേ മിൽ സാധു പാർ പത്രോ മിട്ടനായി ജാക്കോ രാഖോ ആപ് ഗുസായി പാതശാഹോ ഛത്ര സേസോ നാനക ദൂസർ അവർ നാ കോ ശ്ലോക പാഹേ കാട്ടേ മിട്ടേ ഗവൻ।

സകല മനോർത്ഥ പുണ്യ അമരാ പദപ്പായി തുൽജേവട തൂ ഹൈ പാർ ബ്രഹ്മ നാനക ശരണായി ശ്ലോക മഹല്ലാ പഞ്ചമാ ഡിഠടോ ഹവഠായ ഊണ നാ കായി ജായ നാനക ലദ്ദാ തിൻ സുവാവ് ജിന്നാ സദ്ഗുര ഭേട്ടയാ മഹല്ലാ പഞ്ചമാ ദാമനീ ചമത്കാര ത്യോ വർത്താ രാജഗ ഖേ വത്ത് സുഹാവീ സായ നാനക നാവ ജപന്തോ തിസ്തണി പൌടീ സിമർത സാതര സോധ സാഭ കിന കീമന ജാണി ജോജന പേട്ടെ സാധ സംഗ സോഹര രംഗ മാണി സച്ച നാമ കർത്താ പുർഖ ഏ രത്നാ കാണി മസ്തക ഹോവേ ലിഖയാ ഹാര സിമർ പുരാണി തുസാ ദിച്ചേ സച്ച നാമ നാനക മേ മാണി ശ്ലോക മഹല്ലാ പഞ്ചമാ അന്തർ ചിന്താ നയണി സുഖീ